അസീനഗവാദി ഹൈരംഗദേന മച്ചാവു സേജേട്ടി കൊൺസില്ലെ ഭൈരാത്താജിൻ്റെ പങ്കല്ലി മച്ചാവു അമൃതമായുണരെ അങ്ങാന അമൃത പുറോൾ ഒരപ്പ മത്തമസിത അങ്ങാന അമൃതതോ ധക്ചവ ഖുംലാംലായ പിബു ധല്ലവ കാണ്ട സംനോ രാഗി തമ്പാക്തതി അങ്ങാതോ കൊങ്കൊഞ്ചത്ത അതിന് ഹെക്തുംഖി മസ്സായ്വോന് തുമ്ന ലൈവ ഉരെ ഹൈരക്ക മത്തമസിത സംനോ രാഖുലാക്തീന ഇരൈമ ലൈരേൻ ബി ഇമാഗി ജാവാരി സംസില്ലക ഇമാഗി ങാങ്ലോ ഖാദ കരി ഹൈ